0: നമസ്കാരം. 92.3 മലയാള ബസ്സിന്റെ പുതിയൊരു ബ്രോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. 423-ാമത്തെ ബ്രോഡ്കാസ്റ്റ് ആണ് എന്നറിയിച്ച രശ്മി ചേച്ചി വന്നപ്പോ എന്തുകൊണ്ടാ സന്തോഷത്തിൽ പങ്കുകൊണ്ടുകൂടാ എന്ന് എനിക്കും തോന്നി. ഒരുപാട് നാടുകൂടി നിങ്ങളുടെ മുമ്പേക്ക് വരികയാണ്. ബ്രോഡ്കാസ്റ്റർ ഉണ്ണിയാണ്. രശ്മി ചേച്ചി നമസ്കാരം.
1: നമസ്കാരം ഉണ്ണി. കുറെ നാളായില്ലേ ഉണ്ണി ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട്?
0: അതെ, അതുകൊണ്ട് എന്തായിരുന്നാലും ചേച്ചിയുടെ ആ ഒരു ഭീഷണിയിൽ എല്ലാം സംഭവിച്ചു. കുറെ നാളായി വന്നില്ല, നിങ്ങൾക്ക് റേഡിയോ ഒന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശ്രോതാക്കളെ നിങ്ങൾ സാക്ഷി, ഞാൻ ഇവിടെ ഉണ്ട്.
1: ഉണ്ണിയെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റേഡിയോയിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്താക്കും? ഉണ്ണി വേഗം വന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണി ഓക്കെ പറഞ്ഞു. അതെ, അങ്ങനെ നമ്മള് ഒന്നുകൂടി ഒരുമിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഹാർദവുമായ സ്വാഗതം. അപ്പോ ഈ മാസം ഒക്ടോബർ മാസം ഒരു പ്രത്യേകത ഉണ്ടല്ലേ ഉണ്ണി? നമ്മുടെ ഇത് ഒരു സാധാരണ ബ്രോഡ്കാസ്റ്റ് അല്ല. റേഡിയോ തോൺ 3ZZZ റേഡിയോ തോൺ നടത്തുന്ന ഒരു മാസമാണ്. അതായത് 1 ഒക്ടോബർ തൊട്ടിട്ട് 31 ഒക്ടോബർ വരെ അങ്ങനെ റേഡിയോ തോൺ മന്താണിത്. നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിന്ന് ഡൊണേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു മാസമാണിത്.
0: ഇതൊരു കമ്മ്യൂണിറ്റി റേഡിയോ ആയതുകൊണ്ട്, ഇത് ഗവൺമെന്റിന്റെ ഒരു പാർഷ്യൽ സപ്പോർട്ടോട് കൂടി ഓടുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ വഴി അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ റേഡിയോ പ്രോഗ്രാമിന്റെ ലിസണേഴ്സ് ിൽ നിന്ന് കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെറിയൊരു കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ റേഡിയോ തുടർന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അത് ബിസിനസ്സുകളാകട്ടെ, ഇൻഡിവിജ്വൽസ് ആകട്ടെ, ആർക്കും ഏത് രീതിയിലും മോണിറ്ററി ആയിട്ട് ഇതിനകത്തൊരു കോൺട്രിബ്യൂഷൻ, ഒരു മോണിറ്ററി കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരമാണ്. അതിനൊരു ഡ്രൈവ്, ഒരു റേഡിയോ തോൺ ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും
1: അതെ അതെ. ഈ കോൺട്രിബ്യൂഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് 3ZZZ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ്, ക്ലീനിങ്, ടെലഫോൺ, ഇന്റർനെറ്റ്, പ്രിന്റിംഗ്, വെബ്സൈറ്റ്, പിന്നെ അവരുടെ ഇൻഷുറൻസ്, റേഡിയോ ലൈസൻസ്, മ്യൂസിക് ലൈസൻസ് ഫീസ്, പിന്നെ ട്രാൻസ്മിഷൻ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡിയോ എക്യുപ്മെന്റ് അപ്ഗ്രേഡ്സ്, മെയിൻ്റനൻസ്, പിന്നെ സാലറീസ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനും അല്ലെ സ്റ്റേഷൻ സ്റ്റാഫിനും സപ്പോർട്ട് വോളണ്ടിയേഴ്സിനും ഒക്കെയുള്ള സാലറീസ്, ഇതെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൊണേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്.
0: അതെ, ശ്രോതാക്കൾ ഇത് കേൾക്കുന്നവർക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്വന്തമായി ബിസിനസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിറ്റിയിലൂടെ ഒരു റീച്ച് കൊണ്ട് അവരുടെ സംരംഭത്തിന് പ്രയോജനം, നിങ്ങളുടെ പേഴ്സണലോ അല്ലെങ്കിൽ എന്റർപ്രൈസോ ആയിട്ടുള്ള ഒരു സംരംഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ മുന്നോട്ട് വരിക എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: നമ്മുടെ 3ZZZ വെബ്സൈറ്റ് വഴിയായിട്ട് ഡൊണേറ്റ് ചെയ്യാം. www.3ZZZ.com.au/donate ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റായിട്ട് ഡൊണേറ്റ് ചെയ്യാം. കൂടാതെ സ്റ്റുഡിയോ നമ്പർ 03-9415-1923 അതിൽ വിളിച്ചാലും നമുക്ക് മലയാളം പ്രോഗ്രാമിന് വഴിയുള്ള ഡൊണേഷൻ ആണെന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സന്മനസ്സുകൾക്ക് ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്ത് സഹായങ്ങൾ നൽകാവുന്നതാണ്. താങ്ക് യു ഉണ്ണി. പിന്നെ എന്തൊക്കെയുണ്ട് ഉണ്ണി വിശേഷം?
0: എന്തോ ചേച്ചി പറയ, വിശേഷങ്ങൾ നല്ലതല്ലേ? നമ്മുടെ എന്താ പറയുന്നത്, ഈ ആഴ്ച തൊട്ട് അങ്ങോട്ട് നമ്മൾ ബാക്ക് ടു സമ്മർ ടൈം സോണിലേക്ക് മാറുകയാണ്. അപ്പോ ഈ കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി 1 മണിക്കൂർ നമുക്കങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഡേലൈറ്റ് സേവിങ് ആരംഭിച്ചതോടുകൂടി 2 മണി ഇരുന്നിരിപ്പൊരു 3 മണിയാവുന്നത് കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം ഞാൻ കുറച്ച് അത്യാവശ്യം വർക്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ 2 AM ആകുന്നു എന്ന്, 2 AM ആകുവാണെന്ന് എനിക്കറിയാം. കാരണം 11:58 ആകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 2 മണിക്ക് കിടക്കാം എന്ന് കരുതി ഞാൻ ഇരിക്കുമ്പോ ഇരുന്നിരിപ്പിൽ അതൊരു 3 മണിയാവുന്നത് ഞാൻ കാണുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത് ഡേലൈറ്റ് സേവിങ് ഇറ്റ് ഈസ് റിയൽ, ഒരു മണിക്കൂർ നഷ്ടമായി.
1: അതെ.
0: അപ്പം ആ ഒരു ഐശ്വര്യമുള്ള ഒരു വിശേഷത്തോടു കൂടിയാണ് ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അതൊരു സന്തോഷമല്ല അല്ലേ? നമ്മുടെ ഡേലൈറ്റ് സേവിങ്ങിന്റെ മറ്റേ എൻഡാണ് എനിക്കിഷ്ടം. നമുക്ക് എപ്പോഴും 1 അവർ കൂടുതൽ കിട്ടും. ഇത് 1 അവർ നഷ്ടമാവുന്നതുകൊണ്ട് ഇതൊരു ഇഷ്ടമല്ല.
0: അതെ അതെ, തിരിച്ചായിരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സന്തോഷം നമ്മൾ കുറച്ചുകൂടി. പക്ഷെ തന്നെ അതിന്റെ ബ്രൈറ്റർ പാർട്ടേഴ്സ്, ഇതൊരു ചെറിയ കാര്യമാണ്. നമ്മള് ഒരു ഈ ഒരു വർഷത്തിൽ ഒരു മണിക്കൂർ നമുക്ക് ലാഭവും നഷ്ടവും എന്ന് പറയുന്നത് ഈ ഒരു ടൈം സോണിൽ ജീവിക്കുന്നവർക്ക് സ്ഥിരമായിട്ടൊരു കാര്യമാണെങ്കിലും, ഇനി അങ്ങോട്ട് മെൽബൺ വരവേൽക്കാൻ പോകുന്നത് ലോങ്ങർ ഡേയ്സ് ആണ്. നേരത്തെ ഉദിക്കുന്ന സൂര്യനെയും വൈകി അസ്തമിക്കുന്ന സൂര്യനെയാണ്.
1: അപ്പോ
0: നീളം കുറഞ്ഞ രാത്രികളാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. നീളം കുറഞ്ഞ് കുറഞ്ഞ് വരും ഇനി അങ്ങോട്ട്.
1: അപ്പൊ നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ?
0: തീർച്ചയായിട്ടും.

0: വെൽക്കം ബാക്ക്. ഉണ്ണി, ഞാൻ കേട്ടു ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ അറിഞ്ഞു നമ്മുടെ സൗത്ത് ഈസ്റ്റില് താമസിക്കുന്ന ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ചയില് ഇവിടെ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായതായിട്ട്. ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. ആക്ച്വലി രാത്രി അതെ അതെ അത് സൗത്ത് ഈസ്റ്റ് ആ ഭാഗത്താണ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് പിന്നെ സിറ്റിയിലൊക്കെ, സിബിഡിയിലൊക്കെ അത് അറിഞ്ഞവരുണ്ട്. കാരണം എന്നോട് സംസാരിച്ച സിറ്റി താമസിക്കുന്നവരൊക്കെ അത് പറഞ്ഞായിരുന്നു.
0: പറഞ്ഞല്ലേ,
1: അത് ഒരു ഒരു 4.8 അല്ല, അത്യാവശ്യം നല്ലൊരു മാഗ്നിറ്റ്യൂഡുള്ള എർത്ത്ക്വേക്ക് ആയിരുന്നു ഈ പറഞ്ഞ മാതിരി. പക്ഷെ അത് ആ കുറുമ്പുറ ലേങ്കത്ത സൈഡ് എന്ന് പറയുന്ന അങ്ങോട്ട് ഗിപ്സ് ലാൻഡിലാണ്. കുറുമ്പുറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു വിൽസൺ പ്രൊമോട്ടറി ഒക്കെ പോകുന്ന ആ ഒരു ഡയറക്ഷനിലൊക്കെ ഞാൻ ആ സ്ഥലങ്ങളോട് കടന്നു പോയിട്ടുണ്ട് ലേങ്കത്തയൊക്കെ. അപ്പൊ ആ ഭാഗത്താണ്, അവിടെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നു. ഒരു 10 കിലോമീറ്റർ ഡെപ്ത്, പക്ഷെ ആ ഡെപ്ത് ഒരു അത്രയും വലിയ ഡെപ്ത് അല്ല, 10 കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാലും വലിയ ഡാമേജ് ഒന്നും ഉണ്ടായതായിട്ട് അറിയുന്നില്ല.
0: എന്നാലും അത്ഭുതമായി പോയി. കാരണം ഇവിടെ നമ്മൾ അങ്ങനത്തെ കുറെ ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ല, ബുഷ് ഫയറും ഫ്ലഡിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇങ്ങനെയൊന്ന് അധികം സംഭവിക്കാത്തത് കൊണ്ട് അല്ലേ?
1: ഇപ്പോ നമുക്ക് കോവിഡ് സമയത്ത് ശരിക്കും ഞാൻ അറിഞ്ഞിരുന്നു. കോവിഡ് സമയത്ത് ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായ സമയത്ത് ആ റോഡിന് ആ ഒരു ഉലച്ചിലുണ്ടായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ അന്ന് റേഡിയോയിൽ അത് പറയുകയും ചെയ്തിരുന്നു.
0: അതെ അതെ അതെ, അത് ശരിയാണ്.
1: അതെ, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും വളരെ വിരളമാണ് നമുക്ക് അവിടെ ഇവിടെ അങ്ങനത്തെ ഒരു ഫോൾട്ട് ഉള്ള സോണായിട്ട്, കാരണം ഉണ്ട് ഇല്ലാതില്ല. ഏഷ്യൻ രാജ്യങ്ങൾ കൂടുതൽ ആക്കപ്പെലാകാശൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കൊന്നും അത്രയും വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് പേര് ഉണർന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ സ്ട്രക്ചറൽ ഡാമേജുകളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ഒന്നും ഉണ്ടായിട്ട് നമ്മൾ കേൾക്കുന്നില്ല.
0: അതെ അതെ,
1: അപ്പൊ അതുകൊണ്ട് അതൊരു ഗുഡ് തിങ് ആണ്.
0: അതെ അതെ. ഉണ്ണി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഡൊണേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്ക് താങ്ക് യു പറയണം. താങ്ക്സ് ടു ജി വെൽത്ത് കൗണ്ടൻസ് ആൻഡ് അഡ്വൈസേഴ്സ്, അവർ നമുക്ക് ഒരു ഡൊണേഷൻ തന്നിട്ടുണ്ട് നമ്മുടെ റേഡിയോത്തോണിന്റെ ഭാഗമായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ജി വെൽത്ത് അക്കൗണ്ടൻസ് ആൻഡ് അഡ്വൈസേഴ്സ്. ദേ സ്പെഷ്യലൈസ് ഇൻ chartered accountants, business advisors and registered tax agents. Appo thank you Gopi Nair for the generous donation. Appo iniyum nammale contact cheyalle nammade.
1: Thank you Sri Gopi Nair.
0: Adhe appo nammade donations okke website vadiyayittum cheyyam, adayathu www.3zz.com.au/donate എന്ന ലിങ്ക് വഴി ഡൊണേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 3zz സ്റ്റുഡിയോ നമ്പർ 03-9415-1923 അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു
1: രേഷ്മി ചേച്ചി.
0: പറയൂ.
1: നമ്മുടെ റേഡിയോയുടെ പുതിയ ബോഡി ഒക്കെ വന്ന് നമ്മുടെ പുതിയ ഒരു ഫ്രഷ് കോഹോർട്ട് ഓഫ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ ജോയിൻ ആയിട്ടുണ്ട്. എല്ലാവരുമായിട്ടും ഒക്കെ മനോഹരമായിട്ട് കാര്യങ്ങൾ പോവാണെന്ന് കരുതുന്നു. എന്താണ് നമ്മുടെ 3zz റേഡിയോ? നമ്മളിപ്പോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നടത്തു, നമ്മൾ എൻഗേജ്മെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. താല്പര്യമുള്ളവര് ബ്രോഡ്കാസ്റ്റേഴ്സ് ആകുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കൂടുതൽ കേൾക്കുന്നു, ഫീഡ്ബാക്കുകൾ ഉണ്ടാകുന്നു. നമ്മുടെ റേഡിയോയിൽ നിന്ന് നമുക്ക് ഇനി എന്താണ് നമ്മുടെ പ്ലാനിൽ? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യാവുന്ന ഒരു വോളണ്ടിയർഷിപ്പിലൊക്കെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്?
0: ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നമ്മൾ കമ്മ്യൂണിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരിക. നമ്മൾ അവരുമായിട്ട് കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു, അത് പുതിയൊരു സംഭവമൊന്നും അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും അത് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഉണ്ണിക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതിൽ? എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇത്ര നാളും ചെയ്തു വന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഒരു സംരംഭം ഞാൻ തുടങ്ങിയത് ഇപ്രാവശ്യത്തെ എന്താണ് നമ്മുടെ പാനൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ്. ഇപ്പോൾ ഒരു റീഡിങ് ഹാബിറ്റ്സ് കൂടുതലായിട്ട് നമ്മളിലേക്ക് തന്നെ ഇത് ചെയ്യാനായിട്ട്, നമ്മൾ വായിച്ച ഒരു ബുക്കിനെ കുറിച്ചോ എന്തെങ്കിലും നമ്മൾ ഒരു ഹൈലൈറ്റ് പോലെ നമ്മൾ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അത് ഞാൻ ഒരെണ്ണം തുടങ്ങിയും വെച്ചിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു സംരംഭമായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു ഈവൻ അഡൾട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒരുപാട് ഈ ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അതൊരു നല്ല ഒരു നൈസ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുക, അങ്ങനെ നല്ല നല്ല ബുക്കുകൾ നമ്മൾ പിക്ക് ചെയ്ത് വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഒരു ഇൻസ്പിരേഷൻ പോലെ അങ്ങനെ ഒരു ഒരു ഒരു ഇത് തുടങ്ങാം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല നല്ല ഐഡിയ ആണ്. ഈ പറഞ്ഞ മാതിരി നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഡെമോഗ്രഫി പഠിച്ച് നോക്കുമ്പോൾ ഒരേ സമയം ഈ പറഞ്ഞ മാതിരി വിസ കണ്ടീഷൻസ് ഒക്കെ മാറുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺസേൺസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു വിസ കണ്ടീഷൻസിന്റെ ഒരു അവയർനെസ് പറ്റി ഒരു ഒരു കാര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നിയിരുന്നു, ലൈക് സ്പെസിഫിക്കലി സ്പീക്കിംഗ്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ, എന്താണ് മാർഗം? കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി നമുക്ക് അവർക്ക് കുറെയൊക്കെ ബുദ്ധിമുട്ടുകളുടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു വോയിസ് അവർക്ക് കിട്ടാനോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു എൻഗേജ്മെന്റ് നമുക്ക് നമ്മുടെ റേഡിയോയിലൂടെ അവർക്കൊരു എൻഗേജ്മെന്റ് കണ്ടെത്തി കൊടുക്കാനോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയൻ റെസിഡൻസ് ആയിട്ടുള്ള നമ്മുടെ യുവതലമുറയ്ക്കുള്ള റീഡിംഗ് ഹാബിറ്റ്സ് നമ്മളൊരു സൈഡ് വളർത്തിക്കൊണ്ടുവരെ, നമ്മുടെ ഡയസ്പോറയായിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന നമ്മുടെ യങ്ങർ ജനറേഷനെയും കൂടെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കുന്നതല്ലായിരിക്കും എന്നും ഒരു തോന്നലുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം കേട്ടോ ചേച്ചി, ആ ഒരു ജനറേഷനെ കുറിച്ച് പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് മനസ്സിൽ വന്നു.
0: തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സജഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് കിട്ടിയാൽ ഉടനെ ഒരു വിസ പ്രോസസ്സിനെ പറ്റിയും മൈഗ്രേഷനെ കുറിച്ചും വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റിയ ഒരു ഗസ്റ്റിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഉടനെ.
1: തീർച്ചയായിട്ടും അതെ അതെ നല്ലായിരിക്കും. പിന്നെ അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് വരാൻ ആലോചിച്ചേ.
0: അതെ അതെ തീർച്ചയായിട്ടും.

0: അപ്പൊ വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. ഇതാ നമ്മുടെ റേഡിയോ തോണിലേക്കുള്ള മറ്റൊരു കോൺട്രിബ്യൂഷൻ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. ടച്ച് ഓഫ് ഏഷ്യ പസഫിക്കിൽ നിന്ന് ശ്രീ ഗിരീഷ് അദ്ദേഹത്തിന്റെ ഒരു ഹാർട്ട്ഫിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് റേഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ അതിന് ശ്രീ ഗിരീഷിന് നന്ദി അറിയിക്കുകയാണ്. ZZZ-ന്റെ വകയായിട്ട് ഞങ്ങളുടെ വകയായിട്ടും അപ്പൊ നിങ്ങൾക്കും ഇനി ഒരു കോൺട്രിബ്യൂഷൻ ZZZ-ന് വേണ്ടി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ZZZ.com/donate എന്ന പേജിലേക്ക് വിസിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ZZZ-ന്റെ ഫോൺ നമ്പർ വഴി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ രശ്മി ചേച്ചി ഒന്ന് പറയാമോ?
1: 03-9415-1923 അതാണ് സ്റ്റുഡിയോ നമ്പർ. അതിൽ വിളിച്ച് നമ്മുടെ മലയാളം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്.
0: അപ്പോ ഒരു കമ്മ്യൂണിറ്റി ഡ്രൈവ് ചെയ്യുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം. അപ്പോ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം മുന്നോട്ട് പോവുകയുള്ളൂ. ലിസണർഷിപ്പായിട്ടായിക്കോട്ടെ, മെമ്പർഷിപ്പായിട്ടായിക്കോട്ടെ, ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ആയിക്കോട്ടെ, വലുതായിരിക്കണമെന്നില്ല. പലതുള്ളി പെരുവിളമെന്ന് പറയുന്ന പോലെ ഒത്തിരി പേര് ചേർന്ന ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഡ്രൈവ്, ഈ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം മുന്നോട്ട് പോയിക്കോളും. ട്രിപ്പിൾസഡ് എന്ന് പറയുന്നത് ബ്രൺസ്വിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു റേഡിയോ സ്റ്റേഷനാണ്, അത് ഇന്റർനെറ്റ് സ്റ്റേഷൻ അല്ല. ട്രിപ്പിൾസഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള നേരത്തെ രശ്മി ചേച്ചി മെൻഷൻ ചെയ്തവരുടെ ഇൻഫ്രാസ്ട്രക്ചർ റണ്ണിങ് കോസ്റ്റ് എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. ബട്ട് ഇറ്റ് ഇസ് എ വെരി സീരിയസ് പ്രോഗ്രാം. ഇതിനകത്ത് ഭാഗമാകുന്നവർക്ക് ബ്രോഡ്കാസ്റ്റർ ട്രെയിനിങ് ഉണ്ടാകുന്നതായിരിക്കും. അതിൻ്റെതായ ഡെസിഗ്നേഷനിൽ ഇപ്പോൾ യങ്ങർ ക്രൗഡിന് വേണ്ടി പറയുന്നു. ഇപ്പം നിങ്ങളുടെ ബയോഡേറ്റയിലാണെങ്കിൽ പോലും എഴുതാവുന്നതാണ് ZZZ-ൽ ഒരു ഉത്തരവാദിത്വം വഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അത് ക്രെഡിബിലിറ്റിയുടെ ഒരു ഓർഗനൈസേഷൻ കൂടാണ്. അങ്ങനെ ഒരു പ്രൈവറ്റായിട്ട് നടത്തുന്ന റാൻഡമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല, ഡെക്കേഡ്സ് ആയിട്ട് മലബാറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണിത്. അപ്പോ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലിസണർഷിപ്പായിട്ടും മെമ്പർഷിപ്പായിട്ടും പിന്നെ ഡൊണേഷൻസ് ആയിട്ടും എന്നാണ് പറയുന്നത്. അപ്പോ അത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മെമ്പർ ആണോന്നുണ്ടെങ്കിൽ മെമ്പർ ആകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ ഡൊണേഷൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇഫ് യു ആർ സം ഹൗ ബെനിഫിറ്റിംഗ് ഫ്രം ദ കമ്മ്യൂണിറ്റി റണ്ണിങ് യുവർ ബിസിനസ് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി, ദെൻ ഈ ZZZ-ന്റെ ഡൊണേഷൻ ഡ്രൈവിന്റെ ഒരു ഭാഗമാകുന്ന ഏറ്റവും നിങ്ങളെ വെൽക്കം ചെയ്യുന്നതിലേക്ക്.
1: അതെ അല്ലെ. ഇപ്പൊ ZZZ-ന്റെ ഒരു ബ്രോഡ്കാസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പോലും അവര് നല്ലൊരു ട്രെയിനിങ് തരുന്നുണ്ട് അല്ലെ, ഒരു ബ്രോഡ്കാസ്റ്റേഴ്സ് ട്രെയിനിങ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണത്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും നല്ലൊരു സംരംഭമാണ്. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റി FM എന്ന നിലയിൽ നിങ്ങൾ നമ്മുടെ റേഡിയോ എന്താണ് കേൾക്കണം, അതും ഒരു റിക്വസ്റ്റാണ് നമ്മളുടെ എല്ലാ വെനസ്ഡേയും 1-2 PM നമ്മളുടെ റേഡിയോ കേൾക്കണം. കേൾക്കുന്ന ശ്രോതാക്കളോട് തന്നെയാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് ഡൊണേഷൻ, നിങ്ങളാലാവുന്ന വിധത്തിലുള്ള ഒരു ഡൊണേഷൻ തന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക്. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഉണി, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. അവരുടെ കാറ് ഡ്രൈവേയിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, അത് ലോക്ക് ചെയ്യാനായിട്ട് അവർ മറന്നുപോയി. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാറിൻ്റെ അകത്ത് ആരും ബ്രേക്കിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മെൽബൺ നോർത്തിലെ സബർബിലാണ്. അപ്പോൾ ഒത്തിരി ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഞാൻ കേൾക്കുന്നത്, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഒക്കെ കാണുന്നത്, തെഫ്റ്റ്, കാർ തെഫ്റ്റ് ഒക്കെ ഇത്തിരി കൂടുതലായിട്ട് ഒരു 2% ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആ ഒരു ലെവൽ ഓഫ് ക്രൈം ഇപ്പൊ ഓസ്ട്രേലിയയില്.
1: എന്താ പറയാ, ഇപ്പോ ഒരുപാട് റീസൺസ് ഉണ്ടല്ലോ. ഇപ്പം മാക്രോ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാലും മൈക്രോ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെയും അവസ്ഥ മോശമാണ്. യുദ്ധം എന്ന് പറഞ്ഞിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം ചേർന്ന് ചേരുതേർന്നും ശത്രുത ഏറി വരുന്ന കാലമാണ്. അപ്പോ മനുഷ്യർ തമ്മില് ഒക്കെ അവർ തമ്മിൽ കാണുന്ന ടെക്നോളജി എന്ന കാഴ്ചപ്പാടുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്ട് മോശമായിട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ. അപ്പോ അതിൻ്റെയൊക്കെ ഫലമായിട്ട്, അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, അത് ആ വിശ്വാസക്കെടെന്ന് പറയുന്നതും കൂടുതൽ ടൈറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൺസ്ട്രെയിൻസിലേക്ക് പോവുകയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ കമ്മ്യൂണിറ്റിയായി മാറി. ഓസ്ട്രേലിയ ആണെങ്കിൽ പോലും റോ ആയിട്ട് ഇവിടുന്ന് നമുക്കൊന്നും ഇതാക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ് ഓയിലൊക്കെ.
0: അപ്പൊ
1: ആ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടി വരുന്ന ഓയിൽ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന്റെ പ്രശ്നം കൊണ്ട് തന്നെ അത് അവിടെ പിടിച്ചു കിടക്കുന്നതൊക്കെ കാരണമൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മെയിൻലി ഇത് വരേണ്ട സ്ഥലത്ത് നിന്ന് നമുക്ക് എത്തുന്നില്ല, സമയത്തിന് എത്തുന്നില്ല. എത്തിയാൽ തന്നെയും അതിൻ്റെതായിട്ടുള്ള പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയി. ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു വലിയൊരു ഫ്ലക്ച്വേഷൻ ഇത് കാരണം ഉണ്ടായിരിക്കുകയാണ്.
0: അതെ അതെ, പ്രൈസ് കൂടിയതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിപ്പോ. ഒരുപാട് എന്താണ് പെട്രോള് ഇത് ചെയ്യാനായിട്ട് എടുത്തു കൊണ്ടുപോകാനായിട്ട് കാറുകളിൽ ബ്രേക്കിൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾവി. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ ഇപ്പൊ പെട്രോൾ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫില്ല് ചെയ്തിട്ട് പൈസ കൊടുക്കാതെ ഓടിപ്പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇപ്പൊ ഒരുപാട് കൂടി വരുന്നുണ്ടെന്ന് ഞാൻ വായിക്കുണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മളെ കോവിഡിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ അധികം കൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ക്രൈം കമ്പാരിറ്റീവ്ലി കുറവാണ്, ബിക്കോസ് നമ്മുടെ പോപ്പുലേഷനും കുറവാണെന്ന് കൂട്ടിക്കോ. പക്ഷെ എന്നിരുന്നാലും ഇത് കൂടിക്കൂടി പോവില്ല എന്ന് വിശ്വസിക്കാം നമുക്ക്, അല്ലേ?
1: അത് ഒരു പ്രത്യാശയാണ്. പക്ഷെ നമുക്ക് അതിന്റെ പ്രെഡിക്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇല്ല. അതേസമയം ഓസ്ട്രേലിയൻ ഡോളർ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പം അമേരിക്കൻ, അത് അമേരിക്കൻ ഡോളർ വീക്കൻ ആകുന്നതാണ് ഓസ്ട്രേലിയൻ ഡോളർ ഗെയിൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്നത് വേറെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു ഗ്ലോബൽ ഷിഫ്റ്റ് സംഭവിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ആ ഷിഫ്റ്റില് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ സ്റ്റേബിൾ ആകുന്നത് വരെയും ഇതുമാതിരിയുള്ള എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രൈസ് ഇങ്ങനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അത് ബാധിക്കുകയും അതിൽ നിന്ന് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിനകത്തൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളവരൊക്കെ ഈ പറഞ്ഞ മാതിരിയുള്ള നല്ലതല്ലാത്ത ഒരു എത്തിക്കൽ അല്ലാത്ത മാർഗങ്ങളിലൂടെ ഒക്കെ ആൾക്കാർ കടന്നു പോയി വരും. ചിലപ്പോ ഹാനികരമായിട്ടുള്ള ഒരവസ്ഥയെ പരിണമിക്കുകയും ചെയ്തെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡറിനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളിടത്ത് ഇപ്പൊ ചേച്ചി പറഞ്ഞ മാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ചേച്ചി ഹൈലൈറ്റ് ചെയ്തെന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി റിലേറ്റഡ്. അതൊരു ഐസൊലേറ്റഡ് കാര്യമായിട്ടായിരിക്കില്ല ചേച്ചി അത് കേൾക്കുന്നത്. ഇപ്പൊ ഒരു സുഹൃത്തിന്റെ കാര്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതുപോലുള്ള ഇൻസിഡന്റുകൾ മുമ്പൊക്കെ ഐസൊലേറ്റഡ് എന്ന് പറയപ്പെടുന്നത് ഇപ്പൊ കാർ ജാക്കിംഗ് ഒക്കെ ഒരു ഐസൊലേറ്റഡ് സംഭവം അല്ല. പക്ഷെ പെട്രോൾ പിന്നെ ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജെനുവിൻലി ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷെ അവരുടെ പ്രൈഡും കാര്യങ്ങളും ഒക്കെ മാനിച്ച് അവർ ചെയ്യുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഇതിലേക്ക് അവർ പുഷ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു ടു ഹെൽപ്പ്. കാരണം ജോബ് മാർക്കറ്റിന്റെ കാര്യം മറ്റൊരവസ്ഥയിലാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രികളെ ഹിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന്റെ മീതെ കൂടെയാണ് ഈ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചില നീക്കങ്ങളും അത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻ ജനറൽ ആ ഒരു സർവൈവൽ എന്ന് പറയുന്നതിനകത്ത് അതിന്റെ ഒരു വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിന്. അത്
0: കാരണം ഇപ്പം കുറേ ജോലിക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി ഐ ടി ഫീൽഡിലേക്ക്. ഇപ്പം എ ഐയുടെ ഒരു മാറ്റങ്ങളും എ ഐ കൂടുതലായിട്ട് എന്താണ് ഇതിൽ ജോലി സ്ഥലത്തേക്കും അങ്ങനെയുള്ള ഇതിലേക്കുമൊക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട്, എ ഐയുടെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടും കൂടി ജോലി ഒരുപാട് പേർക്കും ഇല്ല. അപ്പോൾ പിന്നെ അത് തന്നെ അല്ല, മൊത്തത്തിൽ എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോ കോവിഡിന് ശേഷം എല്ലാം നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഗ്ലോബലി അങ്ങനെ തന്നെയാണ്, നാട്ടിലായാലും ഇന്റർനാഷണലി എവിടെ നോക്കിയാലും എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇങ്ങനെയുള്ള ക്രൈംസ് കൂടിക്കൂടി വരുന്നത്. അപ്പം അതിന് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ.
1: അതെ, അത് അതിനുള്ള മെഷേഴ്സ് എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾക്ക് കേൾക്കാം. നോക്കും, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ആലോചിച്ചു നോക്കും. ഇപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഗവൺമെന്റിന് അതിന്റെ മെഷേഴ്സ് എടുക്കണമെന്ന് പറയുന്നിടത്ത് ഇമിഗ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു വലിയൊരു മെഷറാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇമിഗ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്നതിനകത്ത് ഒന്ന് വിസ ചാർജസ് റൈസ് ചെയ്തിരിക്കുന്നതായിക്കോട്ടെ, പുതിയതായിട്ട് വരുന്ന ഇമിഗ്രൻസിന് ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒരു സൈഡിൽ ഇമിഗ്രേഷൻ കൺട്രോൾ ഭയങ്കര ഹെവി ആയിട്ട് ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇതേ ബിഹേവിയർ മറ്റു രാജ്യങ്ങളിലും കാണാം. ഇത് ജസ്റ്റ് ഒരു ഓസ്ട്രേലിയൻ സിറ്റുവേഷൻ അല്ല, ഇത് ലോകമെമ്പാടുള്ള രാജ്യങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർഡിപ്പെൻഡൻസി എന്ന് പറയുന്നതിനകത്തൊക്കെ ഉള്ള ഒരു മുൻപൊക്കെ ഒരു യൂണിവേഴ്സൽ തിങ്കിങ്ങോട് കൂടിയൊക്കെ ഒരു ഇന്റർനാഷണൽ കോപ്പറേഷനോട് കൂടി രാജ്യങ്ങൾ സഹകരിച്ചിരുന്ന ഒരു സമയത്തെ ഒരുപാട് ട്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ ട്രേഡിനെ ഏത് രീതിയിൽ ട്രേഡിനെ ഒരു ആയുധമാക്കാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാങ്ഷൻസ് കോൾ ഔട്ട് ചെയ്യാനും ഒക്കെ രാജ്യങ്ങൾ തയ്യാറാവുന്ന ഒരു കാലമാണ്. ടാക്സ് ഇമ്പോർട്ട് ടാക്സ് കൂട്ടിയിട്ടാണെങ്കിൽ പോലും ഇമ്പോർട്ടുകൾ ഈ പറഞ്ഞ മാതിരി കുറയ്ക്കുക, എക്സ്പോർട്ടുകൾ, അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എക്കണോമീസിനെ അത് ബാധിക്കും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ ഇതിനൊക്കെ അതിൻ്റെതായ ഒരു ചെയിൻ എഫക്ട് ഉണ്ട്. ഒരു അതൊരു എന്താ പറയുക, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് മാർക്കറ്റിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ യെസ്, അത് എങ്ങനെ ഡെയിലി ലൈഫിൽ ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ, ഐസൊലേറ്റഡ് ഇൻസിഡൻസ് ആവാതെ മാറുന്നു, കൂടുതൽ സെക്യൂരിറ്റി സെക്യൂറായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് മാറുന്നു, അങ്ങനെയൊക്കെ ആയി മാറുന്നു. അതൊരു അവയർനെസ്സിന് വേണ്ടി ചേച്ചിയുടെ ഷെയർ ചെയ്തതെന്തായാലും നന്നായി.
0: അതെ അതെ, ഇപ്പൊ ഓസ്ട്രേലിയയിലെ സിറ്റുവേഷൻ നോക്കി, ഇപ്പൊ നമ്മള് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്, എന്നാ ഹൗസ് പ്രൈസസ് കുറഞ്ഞുന്നുണ്ട് അല്ലെ. അത് പൊതുവെ അങ്ങനെയാണല്ലോ, ആ ഒരു ഒരു ഇത് അങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ.
1: പക്ഷേ ബയോസ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹോം ബയോസിന്റെ എണ്ണം വളരെ കുറവാണെന്ന് അറിയുന്നുണ്ട്.
0: കുറവാണ്, അതെ അതെ അതെ. യാ, എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അത്ര ഒരു വലിയ നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലേ.
1: കാരണം ഈ ജോലിയിലുള്ള അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹോം ബയോസിന്റെ എണ്ണം കുറയുന്നത്. ആൾക്കാർക്ക് ഒരു സ്റ്റെബിലിറ്റി ജോബിനുണ്ടെന്ന് തോന്നാത്തത് കൊണ്ട് അവർക്ക് ഒരു ജോലി, ഒരു വീട് വാങ്ങി ഒരു മോർഗേജിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഭയം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് അവർ റെന്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പൊ അതെല്ലാം മാർക്കറ്റ് കണ്ടീഷൻസിന്റെ, പിന്നെ ഇപ്പോൾ എക്കണോമിക് കണ്ടീഷൻസിന്റെ ഒക്കെ റിസൾട്ട് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
0: അതെ അതെ
1: അതെ.
0: ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്, അതാണ് നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ.
1: അതെ അതെ, എല്ലാം നന്നായി വരുമെന്ന് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം.
0: അതെ അതെ. അപ്പൊ നമുക്ക് റേഡിയോ തോണില് ഡൊണേറ്റ് ചെയ്ത, നമ്മുടെ ജനറസ് ആയിട്ട് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ബിസിനസ്സുകളെ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്.
1: അപ്പൊ ടച്ച് ഓഫ് ഏഷ്യ പസഫിക് ആവട്ടെ, ശ്രീ ഗിരീഷനാവട്ടെ, അതുപോലെ ശ്രീ ഗോപി നായറിന്റെ സംരംഭമായിട്ടുള്ള ജീവൽത്ത് ആയിക്കോട്ടെ, രണ്ടു പേർക്കും ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ റേഡിയോയുടെ സൈഡിൽ നിന്ന് അറിയിച്ചു കൊള്ളുകയാണ്. ഇനിയും ഈ റേഡിയോത്തോൺ എന്ന് പറയുന്നത് ഇനി എത്ര നാളും കൂടാണ് ഈ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുന്നത് രശ്മി ചേച്ചി?
0: ഇത് എൻഡ് ഓഫ് ഒക്ടോബർ വരെ, അതായത് 31st വരെ നിങ്ങൾക്ക് ഡൊണേഷൻസ് തരാവുന്നതാണ്.
1: അതെ, ഒരിക്കൽ കൂടി ഡൊണേഷൻ തയ്യാറായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത് www.theatrebrooks.com/donate എന്ന് പറയുന്ന വെബ് പേജിലേക്കും, അതല്ലെങ്കിൽ ചേച്ചി ഒരിക്കൽ കൂടെ ആ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാമോ?
0: 0394151923 ആ നമ്പറിൽ വിളിച്ചാലും ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ ഉണ്ണി?

0: പാപ്പു, വെൽക്കം ബാക്ക്. ഒന്നുകൂടി നമ്മുടെ റേഡിയോ തൊൺ നടക്കുകയാണ്, 3ZZZ-ന്റെ എല്ലാവരുടെയും ജനറസ് ആയിട്ടുള്ള ഡൊണേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറയാം, നമ്മുടെ വെബ്സൈറ്റ് www.3ZZZ.com.au/donate, അല്ലെങ്കിൽ 3ZZZ സ്റ്റുഡിയോ നമ്പർ 03-9415-1923, അതിൽ വിളിച്ചും ഡൊണേഷൻസ് നമ്മളിലെത്തിക്കാവുന്നതാണ്. ഉണ്ണി, അപ്പോൾ ഒരുപാട് താങ്ക് യു ഈ ഒരു ബ്രോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ചേർന്നതിന്. അപ്പോൾ
1: അയ്യോ ചേച്ചി, ഒരുപാട് നന്ദി ക്ഷണിച്ചതിന്. ഒരുപാട് നാളായി കഴിയാതിരിക്കുകയായിരുന്നു ഞാന്. എന്താ പറയാ, ഓരോരോ കാരണങ്ങൾ, പേഴ്സണൽ റീസൺസ്, ജോലി, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പലതിലേക്കും അങ്ങ് ശ്രദ്ധ പൂർണ്ണമായിട്ട് അതിലേക്ക് മാത്രമായിപ്പോയി. അതുകൊണ്ടാണ് റേഡിയോയിൽ പങ്കെടുക്കാതിരുന്നത്. എന്നിരിക്കലും ഒരു ബ്രോഡ്കാസ്റ്റുമായിട്ട് അല്ലാതെയും വരണമെന്ന് എനിക്കുണ്ട്. അത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
0: അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൊണേഷൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മളുടെ ഇമെയിൽ ഐ ഡി 92.3 malayalamfmmelbourne@gmail.com.
1: ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ 92.3 malayalamfm ആണ്.
0: അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു അസ്. സീ യു അഗെയിൻ അല്ലേ? തീർച്ചയായിട്ടും. ഇനി അത് അടുത്തൊരു ബ്രോഡ്കാസ്റ്റിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം. സൈനിങ്.